പതുക്കോയി അടല്ല സുനേ ഗുംഗജോ യാഹേ സ്വരസുന പാവൈ സുനേ മൂടിച്ച തലായേ ചതുർത്തായാവൈ ദൂഹദർദ് പാനഗണ്ണതന്നരകേരഹ ഉജയാക്കി ഏകബാർ ചാപൈ കോകഹ ചാപൈ സമ്പത് സത്ര സഹസപ്രണജ അർദ്ധസഹസ്മന്തേന ഗഹജ പാദ്രവസതിയഷ്ടമീരവാര തീരസദ്രവഗ്രന്ഥ സുധാര എത് ശ്രീചരിത്രോപഖ്യാനേ ത്രയാചരിത്രേ മന്ത്രീ പൂപ സംവാദേ 405 ചരിത്ര സമാപതം സത് ശുഭം സത് അബ്ജൂ

കർമ്മങ്ങ പരമങ്ങ അകഞ്ച് ലേഖേ പൂജ അങ്ങ് പ്രയാദിശാന്ത് നമസ്തുൽ പ്രണാമേ സമസ്തുൽ പ്രണാസേ അകഞ്ചുലാനാമേ സമസ്തുൽ നിവാസേ നിർഗാമംഗ് വിഭൂതേ സമസ്തുൽ സ്വരൂപേ കുകർമ്മംഗ് പ്രണാസി സുതരമംഗ് വിഭൂതേ സദാ സച്ചിദാനന്ദ സതരംഗ് പ്രണാസി കരിമൽ കരിന്ദ സമസ്തുൽ നിവാസി അജായ വിഭൂതേ ഗജായ ഗരിമേ ഹരിയം കരിം കരിമൽ റഹിമേ ചതുർചക്രവർത്തി ചതുർചക്രഭുക്തേ സ്വയം ഭവ ശുഭം സർവദാ സർവജുക്തേ ദുഃഖാലങ് പ്രണാസി ദയാലങ് സ്വരൂപേ സദാ അംഗ സംഗേ അപംഗം വിഭൂതേ ചതുർചക്രവർത്തി ചതുർചക്രഭുക്തേ സ്വയം ഭവ ശുഭം സർവദാ സർവജുക്തേ ദുഃഖാലങ് പ്രണാസി ദയാലങ് സ്വരൂപേ സദാ അംഗ സംഗേ അപംഗം വിഭൂതേ സത്നാം ശ്രീ വാഹിഗുരു സാഹിബ് ജീ ഏക ഓംകാര സദ്ഗുരു പ്രസാദ പാശയ തസ്മൈ ത്വ പ്രസാദ സ്വയേ ശ്രാവക ശുദ്ധ സമൂഹ സിദ്ധാന് കെ ദേഖ് ഭ്രിയോ കർ ജോഗ ജതി കെ സൂര സുരാർദ്ധം സുസുധാധിക സന്ത സമൂഹ അനേക മതി കെ സാരി ഹി ദേശ് കോ ദേഖ് രഹ്യോ മത് കോ നാ ദേഖിത് പ്രാണ പതി കെ ശ്രീ ഭഗവാൻ കി പായ കൃപാ ഹൂ തേ ഏക രതി ബിന ഏക രതി കെ മാതേ മതംഗ് ജരേ ജര സംഗ അനുഭവതംഗ് സുരംഗ് സ്വാരേ കോട തുരംഗ് കുരംഗ് സേ കൂദത് പൗന് കെ ഗൗന് കോ ജാത് നിവാരേ ഭാരീ ഭുജാന കെ ഭൂപ ലിപത് ന്യാവശീസനാ ജാത് വിചാരേ ഏത്തെ ഭയ തോ കഹാ ഭയ ഭൂപതന്ത കോ നാഗേ പായ പധാരേ ജീത് ഭരൈ സബ് ദേശ് ദിശാന കോ ബാജ ഢോല മൃദംഗ നഗാരേ ഗുഞ്ജത് ഗൂഢ ഗജാന കെ സുന്ദര ഹിസത് ഹി ഹ രാജ ഹജാരേ ഭൂത ഭവിക ഭവാന കെ ഭൂപത് കൗന ഗനയ നഹി ജാത് വിചാരേ ശ്രീ ഭ ശ്രീ ഭഗവാൻ ഭജേ ബന അന്ത കോ അന്ത കേ ധാമ സിധാരേ തീർത്ഥ നാന ദയാദം ദാം സംജമ നേമ നേക ഭസേഖ വേദ പുരാണ കദേവ കരാൻ ജമീൻ ജവാന സവാന കെ പേഖ പൗന ആഹാര ജതി ജാര സബ് സുപചാര ഹജാര ഗദേഖ ശ്രീ ഭഗവാൻ ഭജബന് ഭൂത ഏക റതീബന ഏക നാലിഖ ശുദ്ധ സ്പാ ദുരന്ത ബഹ സുസാസനഹ ദുർജാന ദലംഗേ ഭാരി ഗുമാൻ പരേ മനമേ കർ പർവത പങ്ക ഹലേ ലാ ഹലാംഗേ തോർ അരീന മരോർ മുവാസന മാതേ മതംഗൻ മാൻ മലാംഗേ ശ്രീ ബശ്രീ ഭഗവാൻ കൃപാ ബിൻ ത്യാഗ ജഹാൻ ദാം ചലാംഗേ വീര ബാർ ബഡേ ബരിയാര അവിചാരേ സാർ കി ധാർ ബശയ്യാ തോവർ ദേശ മിലന്ദ മാസന് മാതേ ജാൻ കെ മാന മലയ്യാ ഗാഡേ ഗഡാൻ കോ തോടനഹാർ സ്വ ബാതനി ചകചാര ലവയ്യാ സാഹിബ് ശ്രീ സബ് കോ ശ്രീ നായക ജാചകരേ സ്വേക ദവയ്യാ ദാനം ദേ ഫിനന്ദന സാചര ഭൂത ഭേഖ ഭാൻ ജപായംഗേ ജീവ ജിതേ ജലമയ ഥലമയ പലഹി പലമയ സബ് ഥാപ തപായംഗേ പുന പ്രതാപന ബാട ജയ തുന പാപന കെ ബാ പഞ്ച ഖപായംഗേ മാനവ ഇന്ദ്ര ഗജേന്ദ്ര നാഥ ജാൻ തലോ കോ രാജ കരേംഗേ സാസം പ്രസന്ന ഫിരാജംഗ് സത്രസ്വ അവലോക ചപയംഗേ മാനവ ഇന്ദ്ര ഗജേന്ദ്ര നാഥ ജാന്തരോ കോ രാജ കരേംഗേ കോട് സ്നാന ഗജാത ഗദാൻ അനേക സ്വമ്പര സാജ ഭരേംഗേ ബ്രഹ്മേശ്വര ബിഷൻ സചീപത അന്ത

കേട്ടാ സകലീശ്വസ്തുതിക്കായ അചംഭവ ആ ജുഗാസ്വരൂപ് സ്വയംഭവ അവരക്ഷേരി തും കരോ സിഖ് ഉപാർ അസിഖ് സംഗരോ ദുഷ്ട ജിതേ ഉട്ടബത്ത പാത്താ സകല മലേഷ് കരോ ഋണകാത്ത ജേ അസ്തുജ തവ ശരണി പരേ തിൻകെ ദുഷ്ട ദുഃഖിത ഹവേ മരേ പുരുഖ ജമുന ഭഗ പരേ തെ ഹാരേ തിൻകെ തും സങ്കട സപടാരേ ജോ കല കോയി കബാര ത്യാഹ താകെ കാൽ നികട നെ ഏഹ രക്ഷാ ഹോയേ തായേ സബ കാലാ ദുഷ്ട അരിഷ്ട ടരേ തത് കാലാ കൃപാ ദുഷ്ടം ജായ നെ ഹർഹ താകെ താപ തനക മെ ഹർഹ ഹൃദ സിദ്ധ കർമ്മോ സബ ഹോയി ദുഷ്ട ശവാ സകേ ന കോയി ഏക ബാർ ജന്ത മെ സംഭാരാ